0: ലോങ്സോ എഡ്യൂക്കേഷൻ സെന്റർ വിജയസഹ നഗരപാലിക ആറ്റ് നാരായൺ ഇസാൻ സുഖ് റേഡിയോ സൗകര്യ ഭായ്കോ പവാൻ
1: मैनेजिंग डायरेक्टर कर्ण गुरु संपर्क नंबर 0665992199 मोबाइल नंबर 9850602199
0: 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5 5